Net FM DJ 9 Face to Face Attack Show. റൈറ്റ് വിലാവ് ഹരിയുടെ നവയായി വിനാടി ഹാത്തലി സെറ്റായി അത്തരം സമാവെന്നോണ് കൗതമേ അപ്പൊ ഡി ജെ ഷാൻ മാ കാട്ടവറദ്ദ ഗത്ത നട്ടവല പിന്നെ മുഖതിക്കാൻ ലാസ്റ്റ് ചെയ്ത് റൈറ്റ് ഓക്കെ അപ്പൊ കൊല്ലാട്ട് വെടി ബാർ തന്നെ അതന്നെ കിയാണ് സതുടു ഹിതപുതുണി മേവിലാവേ ഫേസ്ബുക്ക് മാധ്യ ഒസേ വെഡിമ പ്രമാണ ബലാഗിനിന്ന് വെടസറാണ് ബാട് പത്തലാതിന് അപ്പൊ നെത്തെ ഫേം ഡി ജെ നൈറ്റ് ഫേസ് ടു ഫേസ് അറ്റാക് ഷോ ഓക്കെ എൻസ് ഐ തിങ്ക് അപ്പിയോ ബലാഗിരി ഹരിത് മേൽ അസന കൊല്ലതിഹ ബലാഗിരി ഒയാട്ട് ആദരൈ മരില സംഖ്യ വാക് മമ ടാർഗറ്റ് ദീല തീന റേ ദഹായ വെദ്ദി പുലുവണ്ണം തുൻസിയാ ക്ഷയാകരവല പിന്നന്ന് ഹരിത് ഒലു അതകാഹ ഗന്നി പാറത്തരണി ഹമ്പന്തുടി കീല കന്ന ഗമ്മക് കീല മങ്ങ അഹല തീന ഹരിത് ദകുണു റട കന്ന പൊടി വെന ഗമ്മ തീനവന നേദ കൊലംബത് ലേസി നേ ഇനിസാ അപി ബലമു കൊലംബട സാപേക്ഷോ കൊഹമദ ഹമ്പന്തുട ഗമ്മ കീല ഹരിത് ദൻ ഹരി അപി മെന്ന വിനാടി 20 ക വെടിയ ദെന്ന ദന മങ്ങ ഗാണ്ട 9 50 വെദ്ദി വാട ദെനവ കീല ഹിതാഗിന ഹിടി ഹരിയട മാരി മെന്ന എന ഡിജെ വിക്ടറോട വെടിയ ബാർ ദെന്ന ദന കൊല്ലവ കൊട ദാന വാട തമൈ ചാൻസ് കീ തീന മെന്ന തുണൈ ദേകൈ എകൈ ഡിജെ വിക്ടറോ.